0: തിലകവർദ്ധന ടെക്സ്റ്റൈൽസ് ശക്തിമത് സമാഗമക ബുദ്ധിമത് ആയോജനയ ദിന 50ක കെട്ടിക്കാലീന സ്ഥാവര തൻപതുവ കൽപിരിവേദී 111.12ක അസമസമ പോളിയක් LB സ്ഥാവര തൻപതു which rating A-LKA outlook stable ലിയാപദിഞ്ചി മുല സമാഗമകി
1: ഫിനിഷിംഗ് വഹലക് ലെസ കളർ അപ്ലോ വെജബെനാ
2: സിത് പെടഗനി കൽപവതി അവലക്ഷണ നോവി ഓയത് വാലേട വർഷി വെണ്ണ ഫിനിഷിംഗ് വഹലക് നം കളർ അപ് സമയ്